0: പ്രമുദ്ദൈങ്ങെ കീബസ് അഞ്ചം മാഞ്ഞങ്ങരവസ് അഞ്ചം മാഞ്ഞങ്ങ ചഞ്ഞല മാഞ്ഞങ്ങ മെല്ലേയൊഞ്ഞല മാഞ്ഞങ്ങ മെച്ചുപജാദ്യ മാഞ്ഞങ്ങ മെച്ചായി കാദ്യ മാഞ്ഞങ്ങ
1: ഉദയനങ്ങി ഹൈ എവ ഹൈനങ്ങി ഐ തോരന വല്ലാത്ന ഗൈലി പദ വല്ലാത്ന എവ നങ്ങി ഹൈ റുസംഗ ഖഷം ബോനു മനോയ് തപ്രങ്കർതി ഓർദ പ്രൂത് ഈ കർതി ഗൊൽങ്ങലെ ഉസ്തി കർതി ഗൊൽങ്ങൽ വെല്ലോ എവ തല്ലേ ദോൽ എവ തല്ലേ ദോൽ
2: Еще короче, мы еще ем, боже, мы еще не знаем, какие.